0: പിന്നെ ബോറെ കോവില് ചാക്രി എടുത്തണ്ടക്കലു ഞങ്ങളുടെ മൂല കൃഷിക്ക് തൊന്തര മാടുവക്കാക ഇതങ്ങ് ഏറെ ഒത്തുകൊടുക്കണു നെണ്ണിച്ച് ഗുണമട്ടത്തിര കാപ്പി ബൊളന്തിത്ത് കാപ്പി ബൊളെ ഇന്നും അഭിവൃദ്ധി കാങ്ങോണ്ടോന്ന് ഇവോ മാഹിതി തന്നിത്ത് ഭാരതീയ കാപ്പി മണ്ഡലിര അധ്യക്ഷങ്ങളാണ് ദിനേശ് എം ജെ തക്ക് പറഞ്ഞിത്ത് കേന്ദ്ര സർക്കാർ കാപ്പി ബൊളേക്ക് വിമെ മാടിച്ചിടുവക്ക് ഒപ്പിക്കെ തന്നിത്ത് എന്ന് മാഹിതി താത്ത് വിധാന പരിഷത്ത് സദസ്യ സുജാ കുശാലപ്പ തക്ക് പറഞ്ഞിത്ത് കാപ്പി ഉത്പാദനയ്ക്ക് മാറുകട്ട സൗലഭ്യ ഇന്നു ഏറെ ആണോ നെണ്ണിച്ച് മുഖ്യപ്പെട്ടവു ഹാജരിഞ്ചത്ത് പഠിത്തര ചീട്ടിദാരങ്ങ ഇ കെ വൈസിന ഇഞ്ഞുമിഞ്ഞക്ക് തങ്ങളുടെ മൊബൈലിലെ മാടിയവലു അന്നഭാഗ്യ കൂടുന്നനക്കെ ബോറെ ബോറെ പഠിത്തര യോജനര ഫലാനുഭവിയക്ക് അനുകൂല ആപ്പനക്കെ ആഹാര ഇലാഖെ മൊബൈൽ ആപ്പിന അഭിവൃദ്ധി മാടിത്തുണ്ട് നിനാന്തഞ്ച ഇത് ജില്ലയില് എല്ലി ബോണെങ്കു ഇതന ഉപയോഗിച്ചിടുവക്ക് അവകാശമുണ്ട് ജില്ലയില് ശേക്കട 72 പഠിത്തര ചിട്ടിത്താരങ്ങൾക്ക് ഇ കെ വൈസി മാടിത്തായത് ബാക്കി 55,956 ബാക്കിയുണ്ട് ഇതന മാടിയവക്ക് ആക്കിരി നാള് ഈ തിങ്ക 20 വിരാജപ്പെട്ട ഇ സി എച്ച് എസ് ഇതേ നാളങ്ക 17 ശനിയാഴ്ച ഡാക്ടർ റിപ്പ്ലാന്ത് ഇ സി എച്ച് എസ് അധികാരിയ പ്രകടനയിൽ അറിയിച്ചിട്ടിത് ഗോണിക്കപ്പത്ത് കാവേരി ദസറ സമിതിര ആദനയിൽ നടന്നിട്ടുള്ള ജനോത്സവ കാര്യക്രമത്തിൽ ഇന്ന് പലാക്ക 10:30 റെഡ് ക്രോസ് റെക്കൂട് കൂട്ടത്ത് സർക്കാരി പ്രൈമറി സ്കൂളില് ചോരദാന ശിബിര പിഞ്ഞ വൈപ്പത്ത് സാംസ്കൃതിക കാര്യക്രമ നടപ്പ കോടികര സൈനിക സ്കൂളില് അഖില ഭാരത സൈനിക സ്കൂൾ ഗ്രൂപ്പ് എച്ച് രാഷ്ട്രീയ ക്രീഡാകൂട്ട 2026 നിനാന്ത് മൊഴിയിട്ടത് നിനാനഞ്ച സുരുവാന ഈ കളിക്കൂട്ട ഈ തിങ്ക 18 തന്നെ നടപ്പ ദക്ഷിണ ഭാരതത്തിര ബോറെ ബോറെ സ്കൂൾ കളിക്കാര ഈ കളിക്കൂട്ടത്ത് കൂടിയാടുവ കൃഷി പിന്ന ഉസ്തുവാരി സച്ചിവങ്ങളാണ് പി എം നരേന്ദ്രസ്വാമിയാവും ഇതേ 14 ജില്ലയിൽ പ്രവാസ ഏർപ്പാട് മാടിയിട്ട് അന്ന് വൈപ്പത്ത് 4 കരണങ്കേരി ഗ്രാമത്ത് സമഗ്ര കൃഷി പദ്ധതി ഉത്കൃഷ്ട കേന്ദ്ര കട്ടിടത്തിന് ഉദ്ഘാടന കാര്യക്രമത്തിൽ കൂടിയാടുവ അല്ലിഞ്ച 7 തലക്കാവേരിയിൽ തുലാസംക്രമണ കാവേരി പവിത്ര തീർത്ഥോത്ഭവത്ത് കൂടിയാടുവന്ന് സച്ചിവങ്ങളുടെ ആപ്ത കാര്യദർശി കെ സി വിരൂപാക്ഷ അറിയിച്ചിട്ടിത് സി എൻ സിര ആദനയിൽ ഇന്ന് പലാക്ക 10:30 കാന്തൂർ മൂർനാടില് മാനവ സരപ്പള്ളി കാര്യക്രമം നടപ്പാന്ന് സി എൻ സിര അധ്യക്ഷൻ അന്നിനരവണ്ട നാച്ചപ്പ കൊടവാരി ചിട്ടിത്ത് മടിക്കേരി ദസറ സമിതി ബഹുഭാഷാ കവിഗോഷ്ഠി സമിതിര ആദനയിൽ ഇന്ന് പലാക്ക 10 മടിക്കേരി ഗാന്ധിപ്പറമ്പില് എല്ലാ പാചര കവിഗോഷ്ഠി നടപ്പ മുഖ്യ ബന്ധുവളായിട്ട് കർണാടക രാജ്യ പ്രാഥമിക ശാലാ ശിക്ഷകങ്ങളുടെ സംഘത്തിലെ പ്രധാന കാര്യദർശി കൂടുന്നനക്കെ മുഖ്യപ്പെട്ടവും ഹാജരിപ്പ വൈപ്പത്ത് 4 അഖീരി സമാരംഭ കാര്യക്രമം നടപ്പ 66/12 kV വിദ്യുത് വിതരണ ഉപകേന്ദ്രത്തിന്റെ പുറപ്പായുവ മടിക്കേരി ഓംകാരേശ്വര ഫീഡറിൽ തുർത്തായത്ത് പണിയുള്ളാനുണ്ട് ഇന്ന് പോലാക്ക 10 വൈപ്പത്ത് 4 തന്നെ കറന്റ് കൊടുപ്പൻ അണിപ്പിച്ചിടുക ഈണ്ടമാരിപ്പത്ത് കന്നണ്ടബാണ് ഗൗഡസമാജ ജൂനിയർ കോളേജ് റസ്തെ ദാസവാള റസ്തെ ഗണപതി ബീദി ഓംകാരേശ്വര സുത്തമുത്ത കറന്റ് ടിപ്പില സാർവജനികംഗ സാക്കാര തരണോന്ത് സെസ്ക് കാര്യപാലക എഞ്ചിനീയർ കേട്ടിത്ത് ഇല്ലിക്ക് സുദ്ധി സമാചാര തീന്തത്ത്
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್
2: ಮದುವೆ ಹಾಗೂ ಇನ್ನಿತರ ಸಮಾರಂಭಗಳ ಬಟ್ಟೆಗಳಿಗಾಗಿ ಬನ್ನಿ ಸೆಂಚುರಿ ಫ್ಯಾಷನ್ ಸಿಟಿ ಇರಿಟ್ಟಿ ತಲಶೇರಿ ಕಣ್ಣೂರ್ ಪಯ್ಯನೂರ್ ಶ್ರೀಕಂಠಪುರಂ ಸುಲ್ತಾನ್ ಬತ್ತೇರಿ ಮಾನಂದವಾಡಿ ತಳಿಪರಂಬ
3: ಗೋಣಿಕೊಪ್ಪಲಿನಲ್ಲಿ ಶುಭಾರಂಭಗೊಂಡಿರುವ ಪೇಟು ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ನಲ್ಲಿ ರೆಫ್ರಿಜರೇಟರ್ ಹಾಗೂ ಎಲ್ಇಡಿ ಟಿವಿ ಖರೀದಿಸುವಾಗ ಸ್ಟೆಬಿಲೈಸರ್ ಫ್ರೀ ಟಾಪ್ ಲೋಡ್ ವಾಷಿಂಗ್ ಮಿಷಿನ್ ನೊಂದಿಗೆ ಕಾರ್ನರ್ ಸ್ಟ್ಯಾಂಡ್ ಫ್ರೀ ಪೇಟು ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಗೋಣಿಕೊಪ್ಪ
4: ಡಿಫ್ರೆಂಟ್ ಸ್ಟೈಲ್ ಡಿಫ್ರೆಂಟ್ ಲುಕ್ ನಲ್ಲಿ ಮನೆಗೆ ಫರ್ನಿಚರ್ ಹುಡುತ್ತಿದ್ದೀರಾ ಹಾಗಾದ್ರೆ ಅಂತ ಫರ್ನಿಚರ್ ಗಳು ಬೆಸ್ಟ್ ಕ್ವಾಲಿಟಿಯೊಂದಿಗೆ ನಿಮಗೆ ಸಿಗಲಿದೆ ಸುನಿತಾ ಫರ್ನಿಚರ್ ನಲ್ಲಿ ಸೌತ್ ಇಂಡಿಯಾದ ಎಲ್ಲಾ ಕಡೆ ಫ್ರೀ ಡೆಲಿವರಿ ಇಎಂಐ ಫೆಸಿಲಿಟಿ ಕೂಡ ಇದೆ ಸುನಿತಾ ಫರ್ನಿಚರ್ ಉಳಿಯಲ್ ಇರಿಟಿ ತಾವಕ್ಕರ ಕಣ್ಣೂರ್ ಸುನಿತಾ ಫರ್ನಿಚರ್ ಮೇಕ್ ಎವ್ರಿ ರೂಮ್ ಅ ಮಾಸ್ಟರ್ ಪೀಸ್
3: ಮನೆ ಕೆಲಸ ಆಲ್ಮೋಸ್ಟ್ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಟೈಲ್ಸ್ ಮಾತ್ರ ಡಿಫ್ರೆಂಟ್ ಡಿಸೈನ್ ಅಲ್ಲಿ ಇರಬೇಕು ಎಲ್ಲಿಂದ ಪರ್ಚೇಸ್ ಮಾಡೋಣ
5: ಅದಕ್ಕೆ ತಾನೆ ಇರಿಟಿಯಲ್ಲಿ ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ ಇರೋದು ಅಲ್ಲಿ ನಮಗೆ ಬೇಕಾದ ಯಾವುದೇ ಬ್ರ್ಯಾಂಡ್ ನ ಟೈಲ್ಸ್ ನ 250 ಅಧಿಕ ಡಿಸೈನ್ ಸಿಗುತ್ತೆ ಅದಲ್ಲದೆ ಮಾರ್ಬಲ್ಸ್ ಗ್ರಾನೈಟ್ಸ್ ಸ್ಯಾನಿಟರಿ ಐಟಮ್ಸ್ ನ ಬಹುದೊಡ್ಡ ಕಲೆಕ್ಷನ್ಸ್ ಇದೆ ಎಲ್ಲವೂ ಕೈಗೆಟುಕುವ ಬೆಲೆಯಲ್ಲೇ ಸಿಗುತ್ತೆ
3: ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ ಉಳಿಕಲ್ ರೋಡ್ ಇರಿಟಿ ಎಆರ್ಎಂ ಕಿಯಾ ಮೋಟರ್ಸ್ ಇದೀಗ ಕೊಡಗಿನ ಕುಶಾಲನಗರ ಹಾಗೂ ಗೋಣಿಕೊಪ್ಪಲುವಿನಲ್ಲಿ ಹೊಸ ಕಿಯಾ ವಾಹನ ಖರೀದಿ ಮತ್ತು ಸರ್ವಿಸ್ ಲಭ್ಯವಿದೆ ಪಿಕಪ್ ಹಾಗೂ ಡ್ರಾಪ್ ಸರ್ವಿಸ್ ಕೂಡ ಇದೆ ಹೆಚ್ಚಿನ ಮಾಹಿತಿಗಾಗಿ ಸಂಪರ್ಕಿಸಿ ತರ್ಕಮಾಡ ಪುನೀತ್ ಕಾಲ್ 9606048734

0: അടിത്ത് ഔത്താക്കപ്പെടുന്നത് മാതൃഭാഷയിൽ സാഹിത്യ രചനയഞ്ചി തങ്ങളുടെ സംസ്കൃതി കലയ്ക്ക് നല്ലതായിട്ട് സാഹിത്യ സംഗീത സിനിമ ക്ഷേത്രത്തിൽ സുമാര സംസ്കൃതി ഉണ്ട് ഈ നിട്ടില് നാടിന സംസ്കൃതി ഉൾത്തുവല്ലി പ്രതിയൊബനു കഷ്ടപ്പെടുണ്ടു എണച്ചി കൊടുകു വിദ്യാ ഇലാഖെ നൗക്കരറ പത്തിന സൗഹാർദ്ദ സഹകാര സംഘത്തിലെ അധ്യക്ഷങ്ങളാണ് എച്ച് എസ് ചേതൻ ഔത്താക്കപ്പെടുന്നിട്ട് കൊടുകു ബഹുഭാഷ സംസ്കൃതി കൂടുന്ന വിശേഷ ജില്ലയായിട്ട് സാഹിത്യത്ര ബോറെ ബോറെ പ്രകാരത്തിന് പിന്ന കാലഘട്ടത്തിന് ഗാനമടിച്ചെങ്കിൽ ഇന്ത്യത്ര ഡിജിറ്റൽ പിന്ന എ ഐ കാലഘട്ടത്ത് യുവപീളിക പിന്ന പെരിയങ്ക കൂടിയിട്ട് സാഹിത്യ കൃഷിയിൽ കൂടിയാടിയുള്ളത് പെരമിര വിഷയാന്ത് എണ്ണച്ചി കന്നഡ കൊടവ അരഭാഷ ഇംഗ്ലീഷ് കവന കന്നഡ ചുട്ടുക്കു മക്കട കവന അല്ലാത്ത ബോറെ ബോറെ ഭാഷയിൽ കവിയെ കൂടിയാടിത്ത് കവിത്തെ കവന എണ്ണത് നല്ലൊരു വിഷയ ആയിത്തിഞ്ചത്ത് മടിക്കേരി ദസറ ബഹുഭാഷ കവികോഷ്ടി സമിതി രാധനയില് ബാവബിന്ദു പുസ്തക ഇതേ സന്ദർഭത്ത് ബുടുകടെ മാഴ്ചി കാര്യക്രമത്തിൽ മുഖ്യപ്പെട്ട ബിന്ദുവ കൂടിയാടി തിഞ്ചത്ത് ഗോണിക്കൊപ്പ വിദ്യുത് വിതരണ ഉപകേന്ദ്രത്തുഞ്ചി പാഞ്ചിപ്പോപ്പ് F7 60 F8 ഗോണിക്കൊപ്പുലു ഫീഡറിൽ ദസറണ മേരമീത നിർവ്വഹണ കാമകാരി ഉള്ളാങ്ക് നാളെ പുലക്ക 10:05 കത്തനെ ഗണപതി നഗര ചോടുവട്ടി കോഫി ബോർഡ് ഗോണിക്കൊപ്പ ടൗൺ ഹരിശ്ചന്ദ്രപുര കൈകേരി 60 നേതാജി ബടവണ ലൂപ്പമുദ്ര ഹോസ്പിറ്റൽ പിന്ന സുത്തമുത്തര പ്രദേശത്തിൽ കരണ്ടിപ്പില് സാർവജനിക സഹകരിച്ചിടുവന്നേക്ക് ചെസ്കോമര കാര്യാപില്യ പാലന വിഭാഗത്ര കാര്യനിർവാഹക എഞ്ചിനീയറവു കേട്ടണിത്ത് മടിക്കേരി ജനോത്സവ ദസരത്ര മീത റോട്ടറി മിസ്റ്റി ഹിൽസ്ര ആദനില് നാളെ പുലക്ക 10:00 മടിക്കേരിയുടെ ഗാന്ധി പറമ്പില് കലാസംരമ വേദിക്കല് 13 കാലത്ര മക്കട ദസറ നടപ്പ മക്കട ലിഞ്ചി ചത്ത അങ്കിടി മക്കട ചത്മവേഷ ക്ലേ മോഡലിംഗ് മക്കളെ മാടുന്ന മൺടപ്പ പൈപ്പൂട്ടി നടപ്പതുണ്ട് അല്ലാത്ത കാര്യക്രമത്തിൽ മുഖ്യപ്പെട്ട ബിന്ദുവ കൂടിയാടുവാന്ത് മക്കള ദസരത്ര സഞ്ചാലകങ്ങളാണ് അനിൽ HD അവ അരിച്ചിട്ടിത് കൊടുകു ജില്ലാ പഞ്ചായത്ത് താലൂക്ക് പഞ്ചായത്ത് മടിക്കേരി പശുപാലന പിന്ന പശുവൈദ്യ സേവാ ഇലാഖെ മടിക്കേരി ഇങ്ങട കൂട്ടാതനില് നാളെ പുലക്ക 10:00 മജ്ജന 2:00 കുവെമ്പു സർക്കാരി ഹയർ പ്രൈമറി സ്കൂൾ ഹാക്കത്തൂർ ഇല്ലി ബണ്ണ റേബീസ് ലസിക്ക ശിബിരത്തിന് ചാക്ക് നായിക്ക് പിന്ന ചാക്ക് പൂഞ്ഞയ്ക്ക് കൊടുപ്പതുണ്ട് പ്രകടനയില് അരിച്ചിട്ടിത്ത് കൃഷി പിന്ന ഉസ്തുവാരി സചിവങ്ങളാണ് PM നരേന്ദ്രസ്വാമിയാവു നാളാങ്ക 17 കൊടുകു ജില്ലാ പ്രവാസ കാര്യക്രമ വെച്ചണ്ടിത്ത് മാന്യ സചിവങ്ക നാളാങ്ക 17 8:40 കർണങ്കേരി ഗ്രാമത്തിൽ സമഗ്ര കൃഷി പദ്ധതി ഉത്കംഷ്ട കേന്ദ്ര കട്ടടത്ത് ഉദ്ഘാടന കാര്യക്രമത്തിൽ കൂടിയാടുക അല്ലെങ്കിൽ 7:00 തലക്കാവേരിയിൽ നടപ്പ് തുലാസംക്രമണ കാവേരി പവിത്ര തീർത്ഥോത്ഭവത്തിൽ കൂടിയാടുവാന്ത് സചിവങ്ങളുടെ ആപ്ത കാര്യദർശി KC വിരൂപാക്ഷ അവു അരിച്ചിട്ടിത്ത് കൊടുക് ജില്ലറ മടിക്കേരി താലൂക്കറ ഭാഗമണ്ഡല തലക്കാവേരിയില് നാളങ്ക 14 വൈകിട്ട് 7:50 കാവേരി തീർത്ഥോത്ഭവം നടപ്പതുണ്ട് ഏറെക്കണക്കില് ഭക്താദിയെ കൂടിയാടുവാനകൊണ്ട് സാർവജനികങ്ങട നല്ലാങ്ക് പിന്ന കാനൂനു സുവ്യവസ്ഥയ്ക്ക് കാത്ത് വെപ്പാണ്ട മീത നാളങ്ക 17 പുലക്ക 6:00 അതേ ദിന വൈകിട്ട് 12:00 ഭാഗമണ്ഡല പോലീസ് ടാണ വ്യാപ്തിര 20 km വ്യാപ്തിയില് എല്ലാ തരത്തര കള്ളുര അങ്കിടി ബാർ ഹോട്ടലില് പിന്ന ക്ലബില് എല്ലാ തരത്തര കള്ളു മാറാട്ടത്തിന് പൂർത്തിയായിട്ട് നിഷേധമാടിത്ത് ജില്ലാധികാരി പിന്ന ജില്ലാ ദണ്ഡ ധികാരി HJ സോമശേഖർ അവു ആദേശ പൊഴച്ചിട്ടിത്ത് കർണാടക രാജ്യ മഹിളാ മത്തു മക്കള അഭിവൃദ്ധി ഇലാഖെ രാധനില് ദണ്ഡാർത്ഥ ദണ്ഡാണ്ട നവംബർ 4 കൊടുകു ജില്ലാ ശിശു കല്യാണ സംസ്ഥയില് ശുരുവാന സാന്ത്വന മഹിളാ സഹായവാണി കൊടുകര എല്ലി സമാജത്ര നൊന്ത പൊമ്മക്ക എല്ലാ തരത്തില് ബപ്പ് സുമാര തൊന്തരന ദാഖലെ മാടിയുണ്ട് കൂടനെ ശരിയായിട്ട് സലഹെ ചൂസന്റെ കൊടുത്തിട്ട് ശരിപ്പെടുത്തിയാണ് ബന്ധിത്ത് ഇല്ലിക്കത്തനെ ബോറെ ബോറെ പ്രക്കണക്ക് സംബന്ധപ്പെട്ടനിക്ക് ഒട്ട് 5.25 ലക്ഷത്തിന് സാന്ത്വന കേന്ദ്ര പിന്ന ന്യായാലയത്തിന് മീതിയ ഫലാനുഭവക്ക് 2026-27 കൊടുത്തിട്ട് മഹിളാ സഹായവാണിയുടെ പ്രയോജനത്തിന് പണിതു വന്നിക്ക് സാന്ത്വന കേന്ദ്രത്തിലെ അധ്യക്ഷങ്ങളാണ് BK രവീന്ദ്ര റൈ പിന്ന പ്രധാന കാര്യദർശി നമിത RI അവു അരിച്ചിട്ടിത്ത് മടിക്കേരിയ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയുടെ ആവരണത്ത് നഗര അധികൃത ഭാഷാ അനുഷ്ഠാന സമിതിര പാതികാലത്ര പ്രഗതി പരിശീലന സഭ ഇന്ന് നടന്നത് സമിതിയുടെ അധ്യക്ഷങ്ങളാണ് ഗംഗാധർ നായക് എങ്ങട അധ്യക്ഷത്തിൽ ഈ സഭ നടന്നത് അല്ലിഞ്ചി തക്ക് പറന്ന അവ കേന്ദ്ര സർക്കാരി കച്ചേരിയ പിന്ന സാർവജനിക വലയത്ര ബാങ്കില് അധികൃത ഭാഷാ നീതി പിന്ന നിയമാവളിന പരിണാമകാരിയായിട്ട് അനുഷ്ഠാനപ്പെടുത്തുവാണ മീത മാർഗദർശന കൊടുത്തിട്ട് ദിനാലു കച്ചേരിയുടെ വ്യവഹാരത്ത് ഭാഷാ ബളിക്കു സംബന്ധപ്പെട്ടനിക്ക് സർക്കാരത്ര നിയമത്തിന് പാലന മാടുവ മഹത്വത്തെ മീത ഇവു എണ്ണച്ചി ഇല്ലിക്ക് ഇന്ത്യത്ര സുദ്ധി സമാചാര തീർന്നത്
1: സുദ്ധി സമാചാര കേളിദ്രി പ്രായോജകരു
2: ഇന്ത്യാസ് ലീഡിംഗ് ഡെവലപ്പേഴ്സ് സൺസിറ്റി
1: ಇನ್ನು ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ

തൊട്ടണ്ട ബോഡിക്കൊക്കായിട്ട് ആ മൊര ഇടുവ് ആ മോവ. ഇവ നോട്ടുക്ക് മാത്ര ചായക്കർത്തിയല്ല, ഭവരോഗത്തിന് മാലവ കുലത്തുഞ്ചേ അന്ത്യമാടുവക്ക് ഏട മനത്തുഞ്ച് പൊട്ടുന്ന ദേവീന്ത് ഒമ്മ എണ്ണിച്ചിങ് മതിയാ. അപ്പൻ്റെ എല്ലാ ഇഷ്ടത്തിന നടത്തുക്കുന്നേ പൊട്ടുന്ന അവതാരിണി ഏട കൊതിമോവ. ഏട സർവസ്വവും ഭക്തൻ്റെ സ്വത്ത് നീ അറിഞ്ഞ മോട. ഭക്തനില്ലത്തെ നാനില്ല കേളവ മോളെ, ഭക്തനില്ലത്തെ നാനില്ല ശക്തി നാടത് ഭക്ത നിന്നെ മുക്തി ഭക്തങ്ക് കൊടുപ്പക്കായത് യുക്തിനെ കണ്ട് പുടിക്കന ദേവി ശക്തിലുള്ള കൊടുപ്പിനാനിന്ത് ഭക്തനില്ലത്തെ നാനില്ല. എല്ലാ വിഷയവും ബിതിര എഴുത്തുന്നേ എണ്ണിയാല പപ്പയ, നിര എഴുത്തുന്ന നീക്കെ തീട്ടി തെടുപ്പ കയ്യൂല എന്തോ എണ്ണിയ. അക്ക ആ ഭക്തന്റെ ബോഡിക്കയു നീനെഴുതുന്ന എഴുത്തു തന്നെ നീ.

കൊടുപ്പ് കായത്ത് യുക്തിന കണ്ട് പുടിക്കനദേവി ശക്തിലുള്ള ന കൊടുപ്പി നാൻ ഇന്ത് ഭക്തനില്ലത്ത നാനില്ല. എല്ലാ വിഷയവും ബിതിര എഴുത്തുന്നേ എണ്ണിയാല്ല പപ്പയ, നിര എഴുത്തുന്ന നീക്കെ തീട്ടി തെടുപ്പ് കയ്യൂല എന്തോ എണ്ണിയ അക്ക. ആ ഭക്തന്റെ ബോഡിക്കയു നീനെഴുതുന്ന എഴുത്തു തന്നെ നീ.

0: பொலத்து பொழத்து எங்கட கொடகுனா.
1: ഇലിഗത്തനെ മുന്നണ്ട ശോഭ സുബയ്യ അങ്ങളുണ്ട് സൃഷ്ടി ലയകാരിണി കാവേരമ്മ സോദാഹരണ ഭാഷണ കേട്ടിര ഇല്ലിക്ക് ഇന്ദിത്ര കൊടവസിരി കാര്യക്രമ തീന്തത്ത് കേട്ടെഴുത്ത നിങ്ങൾക്കെല്ലാം ധന്യവാദ നമസ്കാരം.